0: വെൺ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലെ ടി വി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം 2 ടിവിയിൽ കാണാം. 2 ഡേയ്സ് ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686.
1: ആഹാ ക്ലാസിഫൈഡ്.
2: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ, ഹാപ്പി ആണല്ലോ.
3: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
2: ആഹാ,
3: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
2: വാവ്, എവിടുന്ന്?
3: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
4: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മിഡിൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, Unit 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
5: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
6: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
5: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
6: I'm really sorry ആകട്ടെ.
5: We'll miss you so much ആകട്ടെ.
6: I love you അമ്മയാകട്ടെ.
5: I love myself.
6: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
5: മലബാറിലേക്ക് വരും.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, Unit 11, 6075, മേവിസ് റോഡ്, മിസിസാഗ.
0: സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കേരള.

0: Super hits on. Super hits on. Latest trendy songs കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്താണ് മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡിലാണല്ലോ.
2: അതോ നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയെ വരും.
1: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
2: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
1: അതാരാ?
2: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishanthgovindan.com.
3: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285-6655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ്ടുഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: അതെ, ഞാൻ കാൽഗറിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: ആ, എനിക്ക് കൊച്ചിയിലും മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ.

മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ?

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സ്പീഡ് അല്ലേ? എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
2: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
3: അത് ഈസി അല്ലേ? നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ, ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
2: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
3: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
4: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയോൺ ലെൻഡിംഗ് സെന്റേഴ്സ്, 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
1: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല, ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
1: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
2: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 647-291-8502.
3: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട്
4: കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം.
5: അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 Elsmere Road, സ്കാർബറോ. കോൾ 416-285-6655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
6: രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്ത് പറ്റി എന്നോട് പറ.
7: അത് ഒരാള് പറഞ്ഞത് കേട്ടൊരു വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
6: ബെസ്റ്റ് എന്ത് മണ്ടത്തറ കാണിച്ച്, ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
7: പറ്റിപ്പോയി.
6: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി, നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 647-525-539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
8: എന്താണ്, മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
9: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
8: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
9: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
8: അതാരാ?
9: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishantgovindan.com.
10: Excuse me. സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടീസ്. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
11: My dear Aha, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. Only on Aha Radio, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ
1: ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലും കേറി പോരെ.
2: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
1: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
4: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
3: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാന.

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
1: നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്ക്. കാതോരത്ത് നിറയെ പാട്ടുകളുമായി AHA റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: ആളുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
3: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
2: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
3: I'm really sorry ആകട്ടെ.
2: We'll miss you so much ആകട്ടെ.
3: I love you അമ്മയാകട്ടെ.
2: I love myself.
3: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ
2: മലബാറിലേക്ക് വരും.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11 6075, മേവിസ് റോഡ്, മിസിസാഗ.
1: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ AHA റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ AHA ബ്ലോക്ക് ബസ്റ്റർ വിത്ത് RJ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് RJ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം AHA റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
6: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
5: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
7: ലീഗൽ ഫോം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
8: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
7: പിന്നെ
8: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
7: ഓക്കേ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
8: എക്സ്പീരിയൻസ്.
7: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോർവേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 ഓർ വിസിറ്റ് www.menonlawoffice.com.
9: Wherever you go, I'll be there.
10: എന്താ പറഞ്ഞേ?
9: Wherever you go, I am there.
1: അതെ, AHA റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. AHA റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, AHA റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. AHA FM, AHA AM, 24 hours AHA ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ AHA റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. AHA റേഡിയോ ആപ്പ്. AHA 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് AHA റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000s യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെന്റ് ഓക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവേഴ്സ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year ഓഫ് കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതില് പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെന്റ് ഓക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെന്റ് ഓക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: തമിഴ് ഹിറ്റ് ബ്രോട്ട് ടു യു ബൈ
3: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

0: ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. തനതും തനതും തനതും തനതും തനതും.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും എസ് പി ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
2: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ട അരി എസ് പി ബ്രാൻഡ് 8 pounds 6.88, ചുവന്ന ഉള്ളി 8 pounds 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ എസ് പി ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
3: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെ മീൽസ് റെഡി, വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ, 7 മുതൽ 8 വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
2: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെന്റ് ഓക്കിൾ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ്

0: includes alternative Saturdays as working days, and in the shift timing 11 a.m. to 8 p.m. ana, and the salary ranges around $19 to $25 per hour ana. So idinte key responsibilities aayita company parayunnathu, the candidate should handle customer calls, emails and web inquiries, and also provide products, servers and billing information, along with relaying work orders and important updates, and make sure that excellent customer experience is provided at all point of time. And basic skills ayita avaru avashyapadunnathu strong communication, customer focus attitude, energetic and a positive mindset ana. So idinte requirements ayita company avashyapadunnathu minimum 1 year of call center experience and experience in handling calls, emails, Microsoft Outlook and all that. So high school diploma idile preferred ana. Bilingual English or French undengil adum oru asset thanneyanu. Oru baadu nalla benefits ayita paid training, medical dental vision coverage, RRSP, paid sick leave, vacation, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻഡോക്കിൽ ടെർമിനിക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റെൻഡോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
1: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
2: ഡിയർ റോസ്റ്റ് ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
3: പൊളി സാധനം. പക്ഷേ ഇതെങ്ങനെ?
2: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് ഇൻ ദ സ്റ്റോറില്ലേ, അവിടുന്ന് വാങ്ങിയതാ. അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫലോ തുടങ്ങി എല്ലാ മീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും, മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
3: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ.
1: ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 647-274-6572.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ. ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
3: ആഹാ,
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി OTTയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ

0: തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്, തമിഴ് സിനിമയാണ്, ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പെഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. ഏപ്രിൽ 17th സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് ഏപ്രിൽ 17th ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം
1: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: ഓട്ടോ സ്പീഡ് അല്ലേ. എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
1: സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ്ടുഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കാണാത്തേൻ കൂടും കണ്ടേ.
1: നീ എൻ്റെ നാടും കണ്ടേ.
0: ഒരു സ്വപ്നം പോലെ

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ നാല് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവീസ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of call center experience and experience in handling calls, emails, Microsoft Outlook and all that. So high school diploma ഇതില് പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെൻഡോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻടോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So even the key responsibilities aayittu company parayunnathu, the candidate should handle customer calls, emails and web inquiries, and also provide products, servers and billing information along with relaying work orders and important updates, and make sure that excellent customer experience is provided at all point of time. And basic skills aayittu avaru aavashyapadunnathu strong communication, customer focus attitude, energetic and a positive മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year ഓഫ് കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതിൽ പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് representative at Rentokil Terminix Canada എന്ന ലിങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെന്റോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്ക്.
3: പതിറ്റാണ്ടുകൾക്ക് ശേഷം AR റഹ്മാൻ സംഗീതത്തിൽ ഒരു മലയാള ചലച്ചിത്രം മലയൻ കുഞ്ഞ്. പാട്ടുകൾ കേൾക്കാം ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ല് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
3: ആഹാ.

ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഋതുഭേദങ്ങളിൽ ഇത് ഗ്രാമത്തിൻ്റെ വശ്യമുഖം. ഒരു വികൃതിക്കാറ്റും ആമ്പൽപ്പൂവും പ്രണയബദ്ധരായ കാലം. പൂക്കളെല്ലാം പാരിജാതമാകുന്ന, ശബ്ദമെല്ലാം സംഗീതമാകുന്ന, നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന ഈ അനുരാഗത്തിൻ്റെ രാപ്പകലുകളിൽ ഹൃദയം ശതതന്ത്രി വീണയായി പാടുന്നു.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിറ്റ് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂൾ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് excellent customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ആൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്കൊരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് biggest asset for applying for this job with a good record. You should also have experience with hands and power tools, and you should also have a high school diploma or an equivalent. ഒരു ബാഡ് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, ലൈക്ക് പെയ്ഡ് ഹോളിഡേയ്സ്, വെക്കേഷൻ, സിക്ക് ഡേയ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, RRSP, ജിം, വെൽനസ് പ്രോഗ്രാം. അങ്ങനെ ബെനിഫിറ്റ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, ദെൻ നിങ്ങൾക്ക് ഹിച്ച് സർവീസ് ടെക്നീഷ്യൻ അറ്റ് യു ഹോൾ എന്ന് ലിങ്ക്ഡ്ഇനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ റേഡിയോ,
0: ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ആഹ റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു 2x പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫർ ആണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർഡ് ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനില് സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും, കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4ാം വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിച്ച് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലൻ customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ആൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് അസറ്റ് ഫോർ അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് വിത്ത് എ ഗുഡ് റെക്കോർഡ്. യു ഷുഡ് ഓൾസോ ഹാവ് എക്സ്പീരിയൻസ് വിത്ത് ഹാൻഡ്സ് ആൻഡ് പവർ ടൂൾസ്, ആൻഡ് യു ഷുഡ് ഓൾസോ ഹാവ് എ ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ആൻ ഇക്വലന്റ്. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, ലൈക് പെയ്ഡ് ഹോളിഡേയ്സ്, വെക്കേഷൻ, സിക് ഡേയ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, RRSP, ജിം, വെൽനസ് പ്രോഗ്രാം, അങ്ങനെ ബെനിഫിറ്റ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, ദെൻ നിങ്ങൾക്ക് ഹിച്ച് സർവീസ് ടെക്നീഷ്യൻ അറ്റ് യു ഹോൾ എന്ന് ലിങ്ക്ഡ്ഇനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻടോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹൂ ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവീസ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 ഇയർ ഓഫ് കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതിൽ പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻടോക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെൻടോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ആഹാ പോസിറ്റിവിറ്റി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ,
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
3: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
2: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
4: I'm really sorry ആകട്ടെ.
2: We'll miss you so much ആകട്ടെ.
4: I love you അമ്മയാകട്ടെ.
2: I love myself.
3: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.

മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക്.

0: ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ആർ ജെ നിതിൻ രാജ്, 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവൂ. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ എം റിയലി സോറി ആകട്ടെ. വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11 6075, മേവിസ് റോഡ്, മിസിസാഗ.
3: എക്സ്ക്യൂസ് മീ, സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ?
1: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
2: പിന്നെ
1: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
0: ഓക്കെ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
1: എക്സ്പീരിയൻസ്.
0: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L2972OO ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 ഓർ വിസിറ്റ് www.menonlawoffice.com.
3: Wherever you go, I'll be there.
4: എന്താ പറഞ്ഞേ?
3: Wherever you go, I am there.
5: Aha.
6: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. Music updates and movie updates. Up to date ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ പോസിറ്റിവിറ്റി, only on ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: എനിക്ക് കൊച്ചിയിൽ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ഇയർ brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
2: മലബാർ ഗോൾഡിന്റെ ഒന്റീരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത്, the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
4: What a speed, alle! എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ

0: ആറ് മണിവരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്, ആറ് മണി മുതൽ ഏഴ് മണിവരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മനസ്സുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവൂ.
2: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
1: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
3: ഐ എം റിയലി സോറി ആകട്ടെ.
1: വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ.
3: ഐ ലവ് യു അമ്മയാകട്ടെ.
1: ഐ ലവ് മൈസെൽഫ്.
2: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ
1: മലബാറിലേക്ക് വരും.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075, മേവിസ് റോഡ്, മിസിസാഗ.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണികാണിച്ചു തറഞ്ഞു ആട്ടെ. ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: Super hits on. Super hits on.
1: Latest trendy songs കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഒരു ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ?
3: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
2: പിന്നെ
3: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
2: ഓക്കെ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
3: എക്സ്പീരിയൻസ്.
2: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L2972 00 ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സോ ഐ എം കമ്മിങ് ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി ആഫ്റ്റർ ലൈക്ക് probably 28 years.
0: AR Rahman sangeethathil oru malayala chalachitram Malayan Kunju, paattukal kekkam AHA Radio, idu nenjinullin thaalam.

0: കേട്ടോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ, തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
2: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കാനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒ ടി ടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000. സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരഡി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ്. April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
3: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 Kingston Road, WBOO4 എജാക്സ്.
0: കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7

0: 5515 or visit gopimenon.ca.
1: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
2: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ, ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്റ്റ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്റ്റ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
1: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzel Road East, Mississauga.
3: ഹേ, ഹായ് അഞ്ജു. എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
4: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
3: ആഹാ,
4: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോട് കൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
3: വാവ്, എവിടുന്ന്?
4: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാണ്.
5: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA-യിൽ രണ്ട് ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
6: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല, ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 905454-3533 അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.
7: Wherever you go, I'll be there.
8: എന്താ പറഞ്ഞേ?
7: Wherever you go, I am there.
2: Aha. അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിങ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിങ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
3: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ് പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായൊരു ബന്ധവും. വിളിക്കൂ 6472918502.
0: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285665. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
4: രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്ത് പറ്റി എന്നോട് പറ.
3: അത് ഒരാൾ പറഞ്ഞത് കേട്ടൊരു വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
4: ബെസ്റ്റ് ഡാ, എന്ത് മണ്ടത്തര കാണിച്ച്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെയാ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
3: പറ്റിപ്പോയി.
4: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 6475252539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
5: എക്സ്ക്യൂസ് മീ, സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്.
1: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മാഹ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഞാൻ കാൽഗറിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒ ടി ടി റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000. സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. ഏപ്രിൽ 17th സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ്. ഏപ്രിൽ 17th ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
3: What a speed, alle! എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കും.

0: ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് blackstarautos.ca. Black Star Autos, 93 Plains Road West, Burlington, Ontario, L70-1E8.
1: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഈ ഭൂമിയിൽ മനുഷ്യനെ മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
3: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേ ഇല്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
2: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.

0: റേഡിയോ ആഹാ റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം
2: ആഹാ ക്ലാസിഫൈഡ് ജീവൻ സലൂൺ ആൻഡ് സ്പാ ഹെയർ കട്ട് ഷേവിംഗ് ബിയർഡ് ട്രിമ്മിംഗ് ലൈനപ്പ് ഹെയർ കളർ കിഡ്സ് ഹെയർ കട്ട് ഷേവ് ബേബി ഹെയർ ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ് യൂണിറ്റ് 11 മിസിസാഗ കോൾ 416-668-1467 ആഹാ ക്ലാസിഫൈഡ്
3: വേർഎവർ യു ഗോ ഐ വിൽ ബി ദേർ
4: എന്താ പറഞ്ഞേ
3: വേർഎവർ യു ഗോ ഐ ആം ദേർ
1: അതെ ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം ആഹാ റേഡിയോ മൊബൈൽ ആപ്പ് ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട് ആഹാ FM ആഹാ AM 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ വീഡിയോസ് പോഡ്കാസ്റ്റ് അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും ആഹാ റേഡിയോ ആപ്പ് കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: നിങ്ങൾ
1: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
3: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർഡ് ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനില് സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
2: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
5: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മസ്കോക്കിൽ കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മിനിറ്റ് മാറി എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയൂറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും കോട്ടേജിലായാലും. സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ടൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
0: നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
2: എന്താണ് മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
3: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയെ വരും.
2: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
3: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
2: അതാരാ?
3: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishantgovindan.com.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ ആഹാ റേഡിയോ ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഇത്ര കാറ്റ് വേണ്ടായിരുന്നില്ലേ.

0: റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ
1: താഹാ തമിഴിസൈ. കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഞാൻ കാൽഗറിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: ആ, എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ.

ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനി ഒരു പുതിയ തമിഴ് പാട്ടിട്ടെ, തമിഴ് പുത്തൻ പാട്ട്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്, 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. Think Mitsubishi, think Oakville. അതെ, Mitsubishi കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം Oakville Mitsubishi, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട Mitsubishi കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
3: Aha. Aha.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
4: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ,
2: സ്റ്റൈലാണ്.

0: മാഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. മീൽസ് റെഡി, ഓൺലി ഓൺ മാഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: Everyone, welcome to a delicious episode of Meals Ready on AHA Radio with RJ Anjana. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മെയ് മാസത്തിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഈ മെയ് മാസം വെച്ചിട്ട് എത്രയോ പാട്ടുകളാണ്. ഞാനിങ്ങനെ മെയ്യിലേക്ക് കയറിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലേക്ക് കുറെ പാട്ടുകൾ വന്നു. മെയ് മാസം ജൂണോടായി ചൊല്ലുന്നു ലവ് യുഡ്, അതുപോലെ മെയ് മാസം, അങ്ങനെ എത്ര എത്ര പാട്ടുകളാണ് ഈ മെയ് മാസം വെച്ച് തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ എഴുത്തുകാർക്കൊക്കെ ഈ മെയ് മാസത്തിനോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഒരുപാട് പാട്ടുകളിലെ ഈ ഒരു മെയ് മാസം ഇങ്ങനെ ഇൻവോൾവ് ആയി പോയിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, ശരിക്കും വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ മെയ് മാസം റിലേറ്റഡ് ആയിട്ടുണ്ട്. അതായത് ഒരുപാട് സെലിബ്രേഷൻസ് നടക്കുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. ഒന്ന് സ്പ്രിങ്ങിന്റെ ഒരു സെലിബ്രേഷൻ, സമ്മറിലേക്കുള്ള ആ ഒരു എൻട്രി ഒക്കെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മന്താണ് ഈ മെയ് എന്ന് പറഞ്ഞാൽ. നാട്ടില് നമ്മുടെ സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിച്ചടക്കുന്ന സമയമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മദേഴ്സ് ഡേ വരുന്നത് മെയ് മാസത്തിലാണ്. നേഴ്സസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഡേ അത് മെയ്യിലാണ്. അതുപോലെ ചായ ലവേഴ്സിന്റെ ആ ഒരു ദിവസം വരുന്നത് നമ്മളുടെ മെയ് മാസത്തിലാണ്. ഫാമിലി ഡേ വരുന്നത്, നോ ടുബാക്കോ ഡേ വരുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു മാസമാണ് ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഒരു മാസത്തിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. അപ്പൊ ഈ വിശേഷങ്ങളുടെ ഒപ്പം കുറച്ച് കൂടുതൽ വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അഞ്ജനയാണ്. അപ്പൊ ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് നമ്മളുടെ മീൽസ് റെഡിയുമായിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ നേരെ പോയിട്ട് പാട്ട് കേട്ടിട്ട് വന്നോളൂ. ഒരു നല്ല പാട്ടോടുകൂടി തന്നെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യു ആർ ലിസണിംഗ് ടു മീൽസ് റെഡി ഓൺ ആഹാർ റേഡിയോ വിത്ത് ആർ ജെ അഞ്ജന. ഇവിടെ ലൈഫോ അടിപൊളി.

0: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റായി, ഈസിയായി. മൈ ബീക്കൺ ബെസ്റ്റ് ആപ്പ് ഫോർ എൻആർഐസ് ഇൻ കാനഡ. അപ്പോൾ

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: Rolex, groceries and vegetables, fish and meat, SP importers ne pole itrayum fresh aayi best rate il vere aarkengilum tharan pattiyal avarku lifetime settlement.
3: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടാരി എസ് പി ബ്രാൻഡ് 8 pounds 6.88, ചുവന്ന ഉള്ളി 8 pounds 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ എസ് പി ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
4: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് അക്ബർ ട്രാവൽസ് .ca.
0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. Meals ready, only on AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഈ ക്രേവിങ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ്സ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ക്രേവിങ്സ് കാണിക്കുന്നത് ഇന്നേ വരെ കഴിക്കാത്ത കാര്യങ്ങളോട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പ് തോന്നിയ കാര്യങ്ങളോടൊക്കെയാണെന്ന് എനിക്ക് പണ്ട് മുതലേ തോന്നിയിട്ടുണ്ട്. ഒരു ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്രേവിങ്സ് ആണ് എനിക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് നമുക്ക് മലയാളം സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, അതില് പനങ്കുറുക്കും താളുകറിയും എന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടായിരുന്നു. ആരാണ് ആ കഥ എഴുതിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഈ പനങ്കുറുക്കും താളുകറിയും എന്ന് പറയുന്ന ആ ഒരു കഥ. ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യൻ, അപ്പം ആളിങ്ങനെ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് എവിടുന്നോ ഇങ്ങനെ ഒരു പന മുറിച്ചിട്ട്, പണ്ട് കാലത്തൊക്കെ ഈ പഞ്ഞക്കാലം പട്ടിണിക്കാലം എന്നൊക്കെ പറയുന്ന സമയമുണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ആ ഒരു സമയത്തൊക്കെ ഈ പന മുറിച്ചിട്ട് ആ പനയുടെ ഏതോ ഒരു മേ ബി ഒരു കോർപ്പോർഷൻ ഒക്കെ ആയിരിക്കാം, അതെടുത്തിട്ട് ഇങ്ങനെ ഇടിച്ച് അതിന്റെ പൊടിയെടുത്ത് പിന്നെ എന്തോ ചെറിയ പ്രോസസ്സൊക്കെ ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു കുറുക്ക് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് പണ്ട് കാലത്ത് ഈ കുറുക്കും താളുകറിയും കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഈ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തൊട്ടേ ഭയങ്കരമായിട്ട് ഒരു ഒരു അധികം സമ്പത്തില്ലാത്തൊരു ഫാമിലി ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അപ്പം ഈ കുട്ടിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനില്ല എന്ന് വിചാരിച്ച് ഇവൻ സ്കൂൾ വിട്ട് പോകുന്ന സമയത്താണ് ഈ പറയുന്നത് പോലത്തെ ഒരു പനയുടെ ഒരു കഷ്ണം അവന് കിട്ടുന്നത്. അപ്പൊ അതെടുത്ത് കുറുക്കുണ്ടാക്കാനെന്ന് വിചാരിച്ച ആ ഒരു കഷ്ണവും പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ താളുകറിക്ക് വേണ്ടിയിട്ട് ചേമ്പിന്റെ താളൊക്കെ പറിച്ചിട്ട് പോകുന്ന ഒരു കഥയായിരുന്നു അത്. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. ഇത് കേട്ടപ്പോ തൊട്ട് എനിക്ക് ഈ പനങ്കുറുക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ആ ഒരു സമയത്താണ് എന്റെ വീട്ടിൽ എന്റെ തറവാട്ടില് ഒരു പന വെട്ടുന്നത്. അപ്പം നമ്മളുടെ സാധാരണ ഈ കള്ളൊക്കെ ചെത്തുന്ന പനയില്ലേ, ആ പനയല്ല, പക്ഷെ അതിന് പകരം ഈ കൊടമ്പന എന്ന് പറയും. ചെറുപ്പത്തിൽ എന്നെയൊക്കെ അങ്കിൾമാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരുന്നിട്ടുള്ള കാര്യമാണ് ഈ കൊടപ്പനയിലാണ് യക്ഷികൾ കയറിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കൊടപ്പന എന്ന് പറയുന്ന ഒരു പനയുണ്ട്. അപ്പൊ ആ ഒരു പനയാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പന എന്തോ ആണ് ഇതുപോലത്തെ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാനിങ്ങനെ ഈ ഒരു ബുക്കിൽ സ്റ്റോറി വായിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, പ്ലീസ് നിങ്ങൾ ഇങ്ങനെ പനങ്കുറുക്ക് ഉണ്ടാക്കുക, എനിക്കിന്ന് കഴിക്കണം കഴിക്കണം, അങ്ങനെ കുറെ പറഞ്ഞു. എന്തോ പക്ഷെ എന്തോ ഭയങ്കര അന്ന് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഒരുപാട് പ്രോസസ് ഉണ്ട് ഇതിന്റെ ഒരു പനം കുറുക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ എവിടുന്നോ ഞാൻ ചെറുപ്പത്തിൽ പനം കുറുക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെമ്മറി ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ വേറെ ഒരു പണിയില്ലല്ലോ, അപ്പൊ യൂട്യൂബിൽ ഏത് ചാനലും കാണാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് പാലക്കാട് എവിടെയോ ഒരു ചേട്ടൻ ഇതുപോലെ പന വെട്ടിയിട്ട് അതിന്റെ കുറുക്കുണ്ടാക്കുന്ന വീഡിയോ ഞാനിങ്ങനെ എന്താണ് യൂട്യൂബിൽ കണ്ടു. അപ്പൊ യൂട്യൂബിൽ കണ്ടിട്ട് പിന്നെ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കൊതിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ആള് പറയുന്നത് ആൾ ഈ പനം കുറുക്ക് വിൽക്കുന്നുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ആൾക്ക് കോണ്ടാക്ട് ചെയ്തു, ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് എനിക്കൊരു പാക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു, പേയ്മെന്റ് ഒക്കെ ചെയ്ത് ആളി പനങ്കുറുക്കിന്റെ ഈ പൊടി വീട്ടിലേക്ക് അയച്ചു തന്നു. ആൻഡ് ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ എന്തോ ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമൊന്നായില്ല. പക്ഷെ എന്നീ പറയുന്ന പോലെ ഒരു ക്രേവിങ്സ് അല്ലേ, ആ ഒരു ക്രേവിങ്സ് നമുക്ക് ആ ഒരു ഫീലിങ്സിനെ ഒന്ന് ഒന്ന് തണുപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എപ്പോഴും എന്റെ മൈൻഡുള്ള ഒരു സ്റ്റോറിയാണ് ഈ പനങ്കുറുക്കും താളുകറി എന്ന് പറയുന്ന ഒരു സ്റ്റോറി. ഇനി നാട്ടിൽ ഞാൻ ഇതുപോലത്തെ ട്രൈ ചെയ്യാത്ത പല സാധനങ്ങളുണ്ട്, എക്സ്പെഷ്യലി മാങ്ങാത്തേര, ഇതൊക്കെ കോവിഡിന്റെ സമയത്ത് കണ്ടുപിടിച്ചാണ്. പിന്നെ ഈ തെങ്ങ് വെട്ടുമ്പോൾ അതിന്റെ ഉള്ളിൽ നിധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോഷൻ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ഉണ്ട് അതുപോലത്തെ എന്തെങ്കിലും ക്രേവിങ്സ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കൂ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് നല്ലൊരു പാട്ടുമായിട്ട് വരാം. യു ആർ ലിസ്ണിംഗ് ടു മ്യൂസ് റേഡിയോ നഹാർ റേഡിയോ വിത്ത് ആർ ജെ അഞ്ജന. ഇവിടെ ലൈഫ് അടിപൊളി.
1: Brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 Kingston Road, WBOO4 Ajax.

0: ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും എൻ്റെ അമ്മയാണ്. ആ സ്നേഹത്തിന് ആർദ്രതയും ആഴവും നൽകുന്നതാണ് ഇതിലെ പാട്ടുകൾ. ഒരു സ്ത്രീക്ക് മാത്രം സഞ്ചരിക്കാവുന്ന വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് കളിമൺ. ലോകത്തിലൊരു സ്ത്രീക്ക് മാത്രമേ അമ്മയാകാൻ കഴിയൂ. ആ ഭാഗ്യാവസ്ഥ അവർക്ക് മാത്രമുള്ളതാണ്. അമ്മയുടെ ഉദരത്തിൽ ഒരു അവയവം പോലെ വളർന്ന നമുക്ക് ആ അമ്മയ്ക്ക് തിരികെ നൽകുവാനുള്ളത് സ്നേഹം മാത്രമാണ്. മക്കളെ സ്നേഹിച്ച് കൊതി തീരാത്ത എല്ലാ അമ്മമാർക്കും ഈ സിനിമ സമർപ്പിക്കുന്നു.
1: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.
1: ഹായ് അഞ്ജു, എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
2: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോട് കൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
1: എവിടുന്ന്?
2: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
3: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. GTA 2 locations, 8 Shadlock Street, Markham, near Steeles and Middlefield intersection, and 2550 Victoria Park Avenue, Unit 101, Scarborough. Call 289-554-3368. Visit www.stjosephdentalclinic.com.
0: Think Mitsubishi, think Oakville. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716. അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയോൺ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 or visit gopimenon.ca.

0: ഫീൽസ് റെഡി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: വെൽക്കം ബാക്ക് എവ്രി വൺ. അറിഞ്ഞോ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓ അതിനെപ്പറ്റി ഓർത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗിൽറ്റ് അടിച്ചിരിക്കുന്ന, അതിനെന്തായിരിക്കും, ഞാൻ എങ്ങനെ അത് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ, ഞാൻ അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലേ? പലപ്പോഴും പറയും ഈ പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ തന്നെ ഉപേക്ഷിക്കണം, നമുക്കിനി അത് പാസ്റ്റിൽ പോയിട്ട് കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു റീസണൊക്കെ ഉണ്ടായിരിക്കാം. ഈവൻ നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിരിക്കാം. അത് ഈ ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും വലിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ, സോറി, പ്രസന്റും ഒക്കെ ഇങ്ങനെ റൂയിൻ ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കില്ല, അല്ലേ? ഇങ്ങനെ നമ്മൾ പലപ്പോഴും പല മിസ്റ്റേക്കുകളും ചെയ്തിട്ട് അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതിനെപ്പറ്റി ഓർത്തും മനസമാധാനം പോകുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ചെറിയ രണ്ട് കഥകൾ പറയാം. കഥകളല്ല, രണ്ട് ഇൻസിഡൻസ് ആണ്. ആക്ച്വലി ഇതുപോലത്തെ കുറെ ഇൻസിഡൻസ് നമ്മുടെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് ആക്സിഡന്റലി സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകൾ ഭാവിയിൽ ആളുകൾക്ക് ഭയങ്കര അധികം പ്രയോജനകരമായി മാറിയ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. റിവഞ്ച് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടയിൽ ഒരു ഷെഫ് ഇങ്ങനെ പൊട്ടറ്റോ ഫ്രൈസ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അതിങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു കസ്റ്റമർ വന്നിട്ട് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ചെയ്യാണ്, നിങ്ങളുടെ ഈ ഒരു ഫ്രൈസ് ഉണ്ടല്ലോ അത് ഭയങ്കര തിക്കാണ്, ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വലിയ ഫ്രൈസ് വേറെ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ ഷെഫിനെ ഇൻസൾട്ട് ചെയ്തു, ഭയങ്കരമായിട്ട് കംപ്ലൈൻ ചെയ്യാണ്. അപ്പൊ ആ ഒരു കസ്റ്റമറിനോടുള്ള ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു കസ്റ്റമറെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അയാളെ ഒന്ന് ഇൻസൾട്ട് ചെയ്യണം എന്നൊരു ചിന്തയിൽ ഈ ഷെഫ് പോയിട്ട് ഒരു പൊട്ടറ്റോ എടുത്തിട്ട് ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്യാണ്, ജസ്റ്റ് ലൈക്ക് പേപ്പർ. ഒരു പേപ്പറിന്റെ ആ ഒരു കട്ടിയിൽ ഇദ്ദേഹം പോയിട്ട് ഈ പൊട്ടറ്റോ ഫ്രൈസ് കട്ട് ചെയ്യാണ്, എന്നിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് ഇയാളെ എന്നാ പിന്നെ ഇയാൾക്ക് കുറച്ച് തിന്നായിട്ടുള്ള അങ്ങ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഈ സാധനം ഫ്രൈ ചെയ്തിട്ട് ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പം ഷെഫിന്റെ ഉദ്ദേശം ഇയാളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇയാൾ അത് കഴിച്ചു നോക്കിയ സമയത്ത് ഈ കസ്റ്റമറിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ചിട്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് ചിപ്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. ശരിക്കും ഈ ചിപ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ പൊട്ടറ്റോ ചിപ്സ് നോട്ട് ഫ്രൈസ്, ഈ ചിപ്സ് ഉണ്ടാവുന്നത് ഇതുപോലത്തെ ഒരു റിവഞ്ച് സ്റ്റോറിയിൽ നിന്നാണ്, ഇതുപോലത്തെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ്. അതുപോലെ റൂത്ത് എന്ന് പറയുന്ന ഒരു ബേക്കർ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് കുക്കീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ജോലിയായിരുന്നു. അപ്പൊ ആളിങ്ങനെ ഡെയിലി എല്ലാ ദിവസവും ഇങ്ങനെ കുക്കീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മളുടെ കുക്കീസ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് ഫോമാറ്റിലായിരുന്നു ഈ കുക്കീസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ദിവസങ്ങളിൽ ആൾക്ക് ഈ ബേക്കർ ചോക്ലേറ്റ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ഉണ്ട്, അതാകുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവും, ഈ ഒരു ഡോവിൽ നന്നായിട്ട് അത് സ്പ്രെഡായിട്ട് ഈസി ആയിട്ട് നമുക്കത് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ബേക്കേഴ്സ് ചോക്ലേറ്റ് അന്ന് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾ എന്ത് ചെയ്തു, അവിടെ ഒരു നെസ്ലേന്റെ ഒരു ചോക്ലേറ്റ് ബാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നെസ്ലേന്റെ ചോക്ലേറ്റ് ബാർ യൂസ് ചെയ്തിട്ട് ഈ പ്രാവശ്യം കുക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ബാർസ് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കുക്കീസ് മോൾഡ് ചെയ്തിട്ട് ആള് ഇതുണ്ടാക്കിയെടുത്തു. ഇതുണ്ടാക്കിയെടുത്ത സമയത്താണ് പുള്ളിക്കാർ മനസ്സിലാക്കുന്നത് ബേക്കേഴ്സ് ചോക്ലേറ്റ് പോലെ ഈ നെസ്ലേന്റെ ബാർസ് മെൽറ്റ് ആയിട്ടില്ല, പകരം അത് ഒന്ന് ജസ്റ്റ് ഒരു മെൽറ്റ് ആയി എന്ന ഒരു ഗൂയി ഫോമാറ്റിലേക്കായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ വിഷമമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഈ കുക്കീസ് ആളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഭയങ്കര ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ഗൂയി ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടല്ലോ, കുക്കീസിന്റെ പിറവി എന്ന് പറയുന്നത് ആ ഒരു മിസ്റ്റേക്കിൽ നിന്നായിരുന്നു. ഇങ്ങനെ തന്നെയാണ് കേട്ടോ മാച്ച് സ്റ്റിക്സ്, പെൻസിലിയം, അതുപോലെ നമ്മുടെ മൈക്രോവേവ് ഓവൻ, ഓവനൊക്കെ ഈ റഡാർ എന്ന് പറയുന്ന ആ ഒരു മിഷൻ ഉണ്ടല്ലോ, ആ ഒരു മിഷനിൽ സംഭവിച്ച മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. അതുപോലെ ഒരു സോപ്പ് ഉണ്ടാവുന്നത് ഇതുപോലത്തെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളുടെ മിസ്റ്റേക്കുകളാണ് എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ ഫ്യൂച്ചറിൽ മറ്റെന്തിലേക്കുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സംഭവിച്ചതായിരിക്കാം. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കോട്ടാണ്, നമ്മൾ തിയറിയിൽ നിന്നും പ്രാക്ടിക്കൽ നോളജിൽ നിന്നും പഠിക്കുന്നത് 20% മാത്രമേ ഉള്ളൂ, ബാക്കി 80% നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ മിസ്റ്റേക്കുകളിൽ നിന്നാണ് എന്ന് പറയുന്ന ആ ഒരു കോട്ടാണ് എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചിരിക്കും, ഞാൻ പോയിട്ട് നല്ലൊരു പാട്ടായിട്ട് വരാം. യു ആർ ലിസണിംഗ് ടു മീൽസ് റെഡി ഓൺ ആഹാർ റേഡിയോ വിത്ത് ആർ ജെ അഞ്ജന. ഇവിടെ ലൈഫോ അടിപൊളി.
2: ഇത് മനുഷ്യരെ കറക്കും തളിക,

0: മീൽസ് റെഡി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: വെൽക്കം ബാക്ക് എവറിവൺ. ഈ മീൽസ് റെഡി എന്ന് പറയുന്ന ഈ ഒരു ഷോ ഉണ്ടല്ലോ, ഇത് എപ്പോ ചെയ്താലും എന്റെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. മേ ബി നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു കോവിഡിന്റെ സമയത്തൊക്കെ ആ ഒരു സാധനം ഭയങ്കര വൈറലായിരുന്നു. എക്സ്പെഷ്യലി ഈ ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് ഭയങ്കര എല്ലാവരും വാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും. പക്ഷെ ഇപ്പത്തെ ഒരു ജനറേഷനൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ജെൻസി ഒക്കെ മേ ബി ഈ ഒരു ഷോർട്ട് ഫിലിം കാണാനൊന്നും സാധ്യതയൊന്നുമില്ല. അപ്പൊ അങ്ങനെ കാണാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു വീക്കെൻഡ് ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോ ഇപ്പൊ തീരാറായിട്ടുണ്ട്. അടുത്ത ഷോ 4 മണിക്കാണ്. ആ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ നമുക്ക് പോയിട്ട് നല്ലൊരു ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ട് വരാൻ സമയമുണ്ടല്ലേ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഷോർട്ട് ഫിലിമാണ് ഈ മീൽസ് റെഡി എന്ന് പറയുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഈ ഒരു മീൽസ് റെഡി എന്ന് പറയുന്നത്. ഒരു അപ്പൂപ്പനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. പറ്റുവാണെങ്കിൽ ഇപ്പോഴത് യൂട്യൂബിലുണ്ട്. പല പല ചാനലുകളിൽ ആ ഒരു ഷോർട്ട് ഫിലിം കിടപ്പുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാനലിൽ കയറിയിട്ട് ആ ഒരു സാധനം കാണുക, ആ ഒരു ഷോർട്ട് ഫിലിം കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ് ഉള്ള ഒരു ഹൊറർ മൂവി ഉണ്ട്. വെറും 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഹാപ്പി മീൽ എന്നാണ് ഈ ഒരു ഹൊറർ മൂവിന്റെ പേര്. ഞാനിപ്പോ മീൽ സ്റ്റഡി ഷോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇതൊന്ന് റെക്കമെൻഡ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇന്നലെ കണ്ടിരുന്നത് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറ്റുവാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് നിങ്ങൾ അടിച്ചു പൊളിക്കുക. ബിക്കോസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. നമ്മളുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളും ഒരുപാട് നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചകളിൽ കാണാം. സോ ദിസ് ഈസ് ആർ ജെ ആന്റന signing off from Meals Ready on AHA Radio. It's a live for Adipoli.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം ഇത് നെഞ്ചിനുള്ളിൻ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കേരള.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി. ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒ ടി ടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരഡി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മിനിറ്റ് മാറി എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയൂറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും. കോട്ടേജിലായാലും സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ടൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
1: ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
3: ഡിയർ റോസ്റ്റ്, ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
1: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
3: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ.
4: അതെ, ഡിയർ ഓസ്ട്രിച്ച്, ബീഫ്, വാട്ടർ ബഫലോ തുടങ്ങി എല്ലാ വീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
1: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ. ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീ. കോൾ 6472746572.
5: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും SP ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
1: അതെ, SP ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടകാരി SP ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ SP ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
6: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും. നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ. നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, എയർ ഫ്രാൻസ്, ഒമാൻ എയർ, ഖത്തർ എയർവേസ്, സൗദി എയർലൈൻസ്, സിംഗപ്പൂർ എയർലൈൻസ്, യുണൈറ്റഡ് എയർലൈൻസ് ആൻഡ് ഓൾ മേജർ എയർലൈൻസസ്. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല

0: കണി കാണിച്ചു തറഞ്ഞ്.
1: ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
2: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ഇയർ brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടീസ്. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 or visit gopimenon.ca.
0: Music updates and movie updates. Up to date ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടൂ.
0: നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മാഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവൂ.
1: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
0: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
2: ഐ എം റിയലി സോറി ആകട്ടെ.
0: വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ.
2: ഐ ലവ് യു അമ്മയാകട്ടെ.
0: ഐ ലവ് മൈസെൽഫ്.
1: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.
4: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
5: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Golden Song of the Hour, brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
1: Friday weekend kudal kalaraakan Aha Radio il Friday evening shows. Vaigitta 5 mani mudal 6 mani vare Aha Blockbuster with RJ Nitin Raj. 6 mani mudal 7 mani vare Salt Mango Tree with RJ Meenu. Weekend adichu polikkam Aha Radio kappam. Idu nenjinullin thaalam.
2: Rapid fire il aadithe chodyam Daivathinte sondam naadu
3: കേരളം,
2: കിഴക്കിന്റെ വെനീസ്,
3: ആലപ്പുഴ,
2: കാനഡയിലെ കേരളം.
3: അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏതുതരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285665. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
1: ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
1: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്താണ് മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
2: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
1: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
2: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
1: അതാരാ?
2: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 6476466843. വിസിറ്റ് nishantgovindan.com.
1: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ, ഹാപ്പി ആണല്ലോ. ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ആഹാ, ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
3: വാവ്, എവിടുന്ന്?
1: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
4: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മിഡിൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
5: ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
1: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേയില്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
5: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കെൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ. ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാർ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിച്ച് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലന്റ് customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ആൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് biggest asset for applying for this job with a good record. You should also have experience with hands and power tools, and you should also have a high school diploma or an equivalent. ഒരു പാട് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, like paid holidays, vacations, sick days, on the job training, RRSP, gym, wellness program. അങ്ങനെ ബെനിഫിറ്റ്സ് ഇന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. So if you are interested for this position, then നിങ്ങൾക്ക് hitch service technician at uhol എന്ന ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എനിക്ക് ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
0: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ, ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
1: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 ക്യൂൻ സ്ട്രീറ്റ് ഈസ്റ്റ്, ബ്രാംപ്ടൺ. ഓൾസോ ആറ്റ് യൂണിറ്റ് 660 ബ്രസിൽ റോഡ് ഈസ്റ്റ്, മിസിസാഗ.
0: Think Mitsubishi, think Oakville. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716.
1: ആഹാ റേഡിയോ,
0: ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ക്ലാസിഫൈസ്.
1: നാട്ടിലെ ടി വി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം രണ്ട് ടി വിയിൽ കാണാം. 2 days ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686. ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: ആ, എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ.
2: തിര മറുതിര അവളൊരു തിരമാല, ഒരു കര മറുകര അവനൊരു കര പോല,

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ നാല് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പെസ്റ്റ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവേസ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of call center experience and experience in handling calls, emails, Microsoft, Outlook and all that. So high school diploma ഇതില് പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെൻഡോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: സ്പീഡ് അല്ലേ, എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 Plains Road വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
4: ഡിയർ റോസ്റ്റ് ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
5: പൊളി സാധനം. പക്ഷേ ഇതെങ്ങനെ?
4: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറില്ലേ, അവിടുന്ന് വാങ്ങിയതാ.
6: അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫല്ലോ തുടങ്ങി എല്ലാ വീറ്റും

0: നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും, മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
1: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് എന്ന് തന്നെ.
2: ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 647 274657.

0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ പാട്ടുവണ്ടി. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി. ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് OTT റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000 സ്ട്രീമിംഗ് ഓൺ Zee5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സൊ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇതിനെഞ്ചിനുള്ളിൽ താളം.
0: ആഹാ തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
2: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

0: ഗോൾഡൻ സോങ് ഓഫ് ദി ഇയർ ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
2: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയെ വരും.
1: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
2: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
1: അതാരാ?
2: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് നിഷാന്ത് ഗോവിന്ദൻ .com. ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ?
1: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
2: പിന്നെ
1: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
2: ഓക്കെ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
1: എക്സ്പീരിയൻസ്.
2: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാ ലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29-7200 ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.
0: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവെന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്ക. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എടാ കുമ്പാരേ, വാടാ വാടാ.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഗുഡ് ഈവനിംഗ് കാനഡ, ഓൺലി ഓൺ ആഹ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം അതിന്റെ കൊടി ഇറങ്ങുകയാണ്. കേരളം വീണ്ടും ഒരു വിധി നിർണയത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. വെൽക്കം ടു ഗുഡ് ഈവനിംഗ് കാനഡ, ഞാൻ ആർജെ അമൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ, അതിന്റെ എല്ലാ വോട്ടിങ്ങും എല്ലാ രീതിയിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ ഒരുമാതിരിപ്പെട്ട ചാനൽസും ഏജൻസീസും എല്ലാം അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് രാവിലെ ഏകദേശം നാട്ടിലെ സമയം ഒരു രാവിലെ 11 മണി 11:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടും എന്നൊക്കെയാണ് നിലവിൽ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് രാഷ്ട്രീയ കാര്യം, ആദ്യത്തെ ഈ ഒരു തുടക്കം നമുക്ക് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പലതരത്തിലുള്ള സർവേ ഫലങ്ങളും എക്സിറ്റ് പോളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ചില സർവേകൾ പറയുന്നുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഈ പറഞ്ഞ പ്രതിപക്ഷം ഭരണത്തിൽ വരുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില സർവേകൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഭരണ തുടർച്ച വീണ്ടും മൂന്നാമതും ഉണ്ടാകുമെന്ന് പറയുന്നവരുണ്ട്. ഇനി അതൊന്നും അല്ലാതെ വേറൊരു കാറ്റഗറി വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമുക്കറിയാലോ, മൂന്നാമതൊരു മുന്നണിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ സ്വാധീനമൊന്നും ഇല്ലാന്നും ഉണ്ടെന്നും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ ഒന്നുകൂടെ അടുത്തു നിന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പുറകോട്ടുള്ള വർഷങ്ങളിലെ നമ്മുടെ എക്സ്പീരിയൻസ് കിട്ടുന്ന നോക്കിക്കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു എക്സിറ്റ് പോൾ വരുന്ന രീതിയിൽ ആവണം എന്നൊരു നിർബന്ധമില്ല നമ്മുടെ ആക്ച്വൽ റിസൾട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ റിസൾട്ട് വരുന്നിടം വരെ ഈ ഒരു ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം പല ചാനലുകളും പല മീഡിയ മീൻസ് ന്യൂസ് ചാനലുകളും ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ നമുക്കറിയാലോ, നമ്മളിങ്ങനെ ആവേശത്തിലേക്ക് കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ടുകളെല്ലാം ഓൾറെഡി പോൾ ചെയ്യപ്പെട്ടുവെന്നും ഈ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എണ്ണുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അന്ന് നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ പുതിയൊരു ന്യൂ ജനറേഷൻ ചാനൽസും ന്യൂ ജനറേഷനും ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്മൂക്ക തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പറയുന്നത് കേട്ടു. ഇപ്പം നമുക്ക് നടക്കുന്നത് ശരിക്കും എന്റർടൈൻമെന്റും ഇൻഫർമേഷനും ഇതാണ് പണ്ട് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് അതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് ആണ് ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ ഇതിനെ ഇങ്ങനെ ആവേശത്തോടെ കൊണ്ടുപോയൊക്കെയുള്ള പ്രസന്റേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് മലയാളികൾ അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ടിവിയുടെയും ചാനൽസിന്റെ ഒക്കെ മുമ്പിലാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പം ഈ കഴിഞ്ഞൊരു ഒരു മാസക്കാലമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇടയ്ക്കൊക്കെ ചാനലുകൾ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും പല രാഷ്ട്രീയ പാർട്ടികളും റിസൾട്ട് പോലും വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ പല കസേരകൾക്കും വേണ്ടിയിട്ടുള്ള അടി ഇടിയൊക്കെ ആയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പലതും കാണുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പല ബെറ്റ് വെക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുടിവടിക്കല്, പാതിമീശ വടിക്കല്, തലയിൽ മറ്റേ മഞ്ഞൾ വെച്ച് പുള്ളി കുത്തല് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ, അത് മാത്രമല്ല എനിക്കൊന്നും ഒരാൾ കുറെ അധികം ആളുകൾ ഈ പറഞ്ഞ പോലെ ഈ പൈസയ്ക്കും മറ്റു പല സാധനങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾക്കും വേണ്ടി ബെറ്റ് വെക്കുന്ന പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഒരു റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും ഈ മെയ് 4 തിങ്കളാഴ്ച. അപ്പം എന്തൊക്കെയായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്ക് കാത്തിരിക്കാം അടുത്ത 5 വർഷം കേരളം ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരുന്നുള്ളൂ, യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാ റേഡിയോ. ഇവിടെ ലൈഫ് അടിപൊളി.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: Super hits on. Super hits on. Latest trendy songs കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം.
1: ആഹാ ക്ലാസിഫൈസ്.
2: നാട്ടിലെ ടിവി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം രണ്ട് ടിവിയിൽ കാണാം. 2 days ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686.
3: ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്കു വേണം മനോഹരമായ പല്ലുകൾ.
4: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേ ഇല്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
3: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.
5: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
2: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
5: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
2: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. Good evening, Canada. Only on AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം.
6: നമ്മളൊക്കെ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെയൊക്കെ ബെഡ്റൂം എന്ന് പറയുന്നത്. അവിടെ പോലും ഒന്ന് ഉറങ്ങാൻ നമുക്ക് ഭയമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. വെൽക്കം ടു ഗുഡ് ഈവനിങ് കാനഡ, ഞാൻ ആർജെ അമൽ. അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഈ പാമ്പുകളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമുക്കറിയാം നമ്മൾ നാട്ടിൽ നീ പറഞ്ഞ പോലെ ചന്ദ്രനിലേക്ക് വലിയ ഉപഗ്രഹങ്ങൾ വിടുന്നു, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, എല്ലാം നമുക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ സോൾവ് ചെയ്യാനോ, അല്ലെങ്കിൽ മാൻ ആനിമൽ കോൺഫ്ലിക്ട് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതിനെ കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് വേണേ പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ഇപ്പം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് അനുഭവിച്ചിരുന്നത് ഇപ്പം ഈ കാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ ആളുകളായിരുന്നു അല്ലേ. പക്ഷെ അത് അവിടെ ആയിരുന്നെങ്കിൽ ഇന്നത് മാറി ഇതുവരെയായിട്ടും, അതായത് ഒരു വൈൽഡ് ആനിമൽ ഇതുവരെയായിട്ടും വരാത്ത പല സ്ഥലങ്ങളിലും വൈൽഡ് ആനിമൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നുമുള്ള ഒരു കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ, അതിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഇത്തരത്തിലുള്ള പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് നാട്ടിൽ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും നാണക്കേടാണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും അല്ലേ. നമ്മൾ ആലോചിക്കും മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒരു ഈ പറഞ്ഞ പോലെ ആനിമൽസിന്റെ ഒരു കൗണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മുകളിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ അതിനെ കൊന്ന് ഇല്ലാതാക്കുന്ന രീതിയാണുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കി, ഒരു തെരുവ് നായ, നാട്ടിൽ നടന്ന് നാട്ടിലൂടെ നടക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന തെരുവ് നായയെ പോലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ഒരു ആക്ഷൻ അതിനെതിരെ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള ആളുകൾ അതിനെതിരെ സംസാരിക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും അല്ലേ. നമ്മൾ കഴിഞ്ഞ ഒരു 30 ദിവസത്തെ, കേവലം ഒരു 30 ദിവസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ ഏകദേശം 100-ലധികം പാമ്പ് കടി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ 6 മരണം. അതിൽ ഒന്നുകൂടി പറയുവാണെങ്കിൽ പറഞ്ഞ 4 വയസ്സുകാരൻ തൊട്ട് മുതിർന്ന വീട്ടമ്മമാർ വരെ നമ്മുടെ ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒന്നൂറ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ കാസർഗോഡ് കളിച്ചുകൊണ്ടിരുന്ന 4.5 വയസ്സുകാരൻ പയ്യൻ മുതൽ, അല്ലെങ്കിൽ ഒരു പയ്യൻ കുട്ടി മുതൽ ഇടുക്കിയിലും തിരുവനന്തപുരത്തും വയോധികരും കിടപ്പറയിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഈ പാമ്പ് കടിയും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുകയാണ്. ഇതിനൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക പഠനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് ജനങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നത്.

നടത്തുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ നമ്മളിപ്പോ ഇടുക്കിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ പാലക്കാടിന്റെ പല സ്ഥലങ്ങളിലോ മലപ്പുറത്തിന്റെ പല സ്ഥലങ്ങളിലോ ഒക്കെ കാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ശരിക്കും ഇതൊരു ഡെയിലി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പല പല ആനിമൽസ്, ആനയാവാം പന്നിയാവാം, പലതരം ആനിമൽസുമായിട്ടുള്ള ഇന്ററാക്ഷൻസും ഫൈറ്റും ഒക്കെ അവർക്ക് ഇത് ഭയങ്കര യൂസ്ഡ് ആണ്. അപ്പം ഇതിനകത്ത് ആർക്കും, ഒരു ഗവൺമെന്റിനും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇത്തപോലെ ഒരു ടഫ് കോൾ എടുക്കാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് യൂണിയൻ മിനിസ്ട്രിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മിനിസ്ട്രിയും ഒരുപോലെ നിന്നുകൊണ്ട് വേണം ഇത്തരത്തിലൊരു ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള നിയമനിർമ്മാണം മുമ്പോട്ട് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നുള്ളൂ, യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാർ റേഡിയോ. ഇവിടെ ലൈഫ് അടിപൊളി.

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ഗുഡ് ഈവനിംഗ് കാനഡ, ഓൺലി ഓൺ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കുടുംബം നടത്തിയ ജീവൻ ഭരണ യാത്രയെപ്പറ്റി ഞാൻ പറയാൻ പോകുന്നത്. കേവലം 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഇവർ പ്ലാൻ ചെയ്തത് 10 വർഷമാണ്. ഞാൻ ആർജെ അമൽ, വെൽക്കം ടു ഗുഡ് ഈവനിംഗ് കാനഡ. 2023 May 6 ഒരു അർദ്ധരാത്രി സമയത്ത് നമ്മുടെ യെല്ലോ സീയിലൂടെ ഒരു ചെറിയ മത്സ്യബന്ധനം ബോട്ടിങ്ങിന് നീങ്ങുകയാണ്. അതിലുള്ളത് 9 പേരാണ്. 5 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ 9 പേര്. നമുക്കറിയാം, കടൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് റഡാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ വെട്ടിക്കാനായിട്ട് ഇവർ മോശം കാലാവസ്ഥയിലൂടെയാണ് ഇവർ സഞ്ചരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവരെത്തിപ്പെടുന്നത് സൗത്ത് കൊറിയൻ നേവിയുടെ മുമ്പിലാണ്. അങ്ങനെ ഒരു മഹാരാജ്യത്തിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കുടുംബം അവരുടെ ഒരു സ്വപ്ന യാത്ര ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഈ കഥ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത് നമ്മുടെ നോർത്ത് കൊറിയയിൽ നിന്നും, നമ്മുടെ കിങ് ജോങ് ഉന്നിന്റെ സ്വന്തം നോർത്ത് കൊറിയയിൽ നിന്നും ജീവനം കൊണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ ഒരു ഫാമിലിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഫാമിലിയിൽ ശരിക്കും അവരുടെ അച്ഛന്റെ ആയിരുന്നു ഒരു ആഗ്രഹം, ഈ രാജ്യത്ത് നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഈ അച്ഛന്റെ ആയിരുന്നു. പക്ഷേ അച്ഛൻ ഇടയ്ക്ക് വെച്ച് മരണപ്പെടുകയുണ്ടായി. എന്നാൽ അച്ഛന്റെ 2 മക്കൾ ശരിക്കും ആ സ്വപ്നം ഏറ്റെടുക്കുകയാണുണ്ടായത്. ഇവരുടെ പേരുകൾ എനിക്ക് അറിയാമെങ്കിലും അത് പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഈ ഇളയാള് ശരിക്കും അദ്ദേഹത്തിന് ഒട്ടും വഴക്കമില്ലാതിരുന്ന ഒരു ജോലിയാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ധാരണയില്ലാത്ത പുതിയൊരു ജോലി, ഒരു മീൻപിടുത്തം അദ്ദേഹം പഠിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ 2-ാമത്തെ ആള് ബോട്ടുകൾ നന്നാക്കാനായിട്ടെങ്കിലും എഞ്ചിൻ റിപ്പയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നാക്കാനായിട്ടും കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ ഇവർ 2 പേരും കൂടി തീരദേശവും അങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും വരുന്നു. പല സാഹചര്യങ്ങളിലും ഇവർ ഈ ആർമി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പല ഇടപെടലുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ അവർ കൃത്യമായിട്ടുള്ള കൈക്കൂലിയെ കൊടുത്ത് ആദ്യം വരെ വശീകരിച്ചു. പിന്നീട് അവരെ കാണുമ്പോഴത്തേക്കും ഡെയിലി കാണുവാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അവിടുത്തെ ആർമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അവർ നോക്കുമ്പോൾ അവരുടെ വീടിനകത്ത് തന്നെ ഈ പറഞ്ഞ ഡെയിലി ബ്രെഡിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് അവരുടെ ഭാഗത്തുണ്ട്. എന്നാൽ ഇങ്ങനെ ജീവിച്ചാൽ തന്നെ അവർ ചെയ്യുന്നതിനെ സംശയത്തോടെ കാണുന്ന ഒരു ഭരണകൂടം, ഈ രണ്ടിന്റെ ഇടയ്ക്കാണ് ശരിക്കും ഈ നോർത്ത് കൊറിയയിലുള്ള ആളുകൾ ശരിക്കും ജീവിച്ചു പോരുന്നതാണ് ഈ രക്ഷപ്പെട്ട ഫാമിലി ലേറ്റസ്റ്റ് വന്ന ഇന്റർവ്യൂവിൽ അവർ പറയുന്നത്. പലരും പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലോക്കപ്പ് അല്ലെങ്കിൽ ഒരു ജയിലാണ് നോർത്ത് കൊറിയ എന്ന് പറയാറുണ്ട്. നമുക്കൊക്കെ ഈ സ്വാതന്ത്ര്യം വല്ലാതെ ഉണ്ട്. നമുക്കിപ്പം നമ്മൾ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഭരണകൂടത്തെ വിമർശിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോലീസ് ആണെങ്കിലും ആരാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവർ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ സർക്കാരിനെയോ അല്ലെങ്കിൽ ഭരണാധികാരികളെയോ എതിർത്ത് പറഞ്ഞാൽ തന്നെ അതിന്റെ പണിഷ്മെന്റ് പോകുന്നത് ആ ഒരു ജനറേഷനിലോ ആ ഒരു ലൈഫിലോ മാത്രമല്ല, അതിന് മുമ്പോട്ടുള്ള 3 ജനറേഷനിലേക്ക് അതിന്റെ ശിക്ഷാ നടപടികൾ മുമ്പോട്ട് പോകണം. ആലോചിച്ച് വെക്കുക, അത്രത്തോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനതയാണ് ഈ നോർത്ത് കൊറിയയിലുള്ളത്. അപ്പൊ അത്തരത്തിലൊരു രാജ്യത്ത് നിന്ന് ശരിക്കും ഒരു എസ്കേപ്പ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ 10 വർഷത്തെ കഷ്ടപ്പാടിനും പ്ലാനിങ്ങിനും ശേഷം അവർ ഈ പറഞ്ഞ സൗത്ത് കൊറിയയിൽ അവിടുത്തെ നേവിയുടെ മുമ്പിൽ എത്തിപ്പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ഉണ്ടായി. ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഈ കാര്യം നടക്കുന്നത് 2023 ഈ സംഭവങ്ങൾ ശരിക്കും ഇപ്പോഴാണ് പുറം ലോകത്തേക്ക് എത്തി തുടങ്ങുന്നത്. ഇതിനകത്ത് ആ മൂത്ത സഹോദരൻ എന്ന് പറയുന്ന ആൾ പിന്നീട് മരണപ്പെട്ടു പോയെങ്കിലും ഈ അവർക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ലൈഫിനെ പറ്റിയൊക്കെ അവർ ഭയങ്കര വാചാലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കിത് കേൾക്കുന്ന നമ്മളോടും എല്ലാവരോടും പറയാനുള്ളത് ഉള്ളൂ, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ. കേട്ടോണ്ടിരുന്നുള്ളൂ, യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാർ റേഡിയോ. ഇവിടെ ലൈഫ് അടിപൊളി.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ക്ലാസിഫൈഡ്. ജീവൻ സലൂൺ ആൻഡ് സ്പാ, ഹെയർ കട്ട്, ഷേവിംഗ്, ബിയർഡ് ട്രിം ആൻഡ് ലൈനപ്പ്, ഹെയർ കളർ, കിഡ്സ് ഹെയർ കട്ട്, ഷേവ് ബേബി ഹെയർ, ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ. 1225 Danda Street East, Unit 11, Mississauga. Call 416-668-1467. AHA Classified.
0: Think Mitsubishi, think Oakville. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716. അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 or visit gopimenon.ca.
3: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
4: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
3: ആഹാ,
4: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
3: വാവ്, എവിടുന്ന്?
4: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
5: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA-യിൽ രണ്ട് ലൊക്കേഷനുകളിൽ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. Good evening Canada, only on AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം.
6: ഇനി അല്പം സിനിമാ കാര്യമായാലോ. നമ്മുടെ മലയാള സിനിമ നോക്കുവാണെങ്കിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകൾ, ഒന്ന് വാഴാറ്റു, രണ്ട് മോഹിനിയാട്ടം, ഈ രണ്ട് സിനിമകളും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ തന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതാ നമ്മുടെ പാട്രിയോട്ട് റിലീസിംഗ് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സിനിമയുടെ ഇതിനകത്ത് ഈ സിനിമ സക്സസ് ഫെയിലിയർ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ വേറൊന്നുമല്ല, നമ്മുടെ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ കൂടെ ഇപ്പൊ ഫസ്റ്റ് ഫാസ്റ്റിലാണെങ്കിലും കുഞ്ചാക്കോ ബോബൻ, ലാലേട്ടൻ പറയുന്നതാണെങ്കിൽ ബോബൻ ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമ ഇങ്ങനെ ഏറ്റവും ചർച്ചാവിഷയമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഉടനെ തന്നെ ദൃശ്യം 3 അതും റിലീസിലേക്ക് എത്തുകയാണ്. അപ്പം വീണ്ടും മലയാള സിനിമയ്ക്ക് ഒരു ഏറ്റവും സുന്ദരമായ ഒരു സമയത്തോടെയാണ് ശരിക്കും മലയാള സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പേട്രിയറ്റിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കോൾ, എനിക്കൊന്ന് കുഞ്ചാക്കോ ബോബനും ഒന്ന് രണ്ട് വീഡിയോസിനകത്തൊക്കെ വന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ കാളാണ് ശരിക്കും ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഏറ്റവും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തഗ്ഗും പരിപാടികളും ഒക്കെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ രണ്ടുപേരെയും നമുക്ക് സ്ക്രീനിൽ ഒരു സിനിമയിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് തന്നെയുള്ള മറ്റൊരു പ്രത്യേകത, നമ്മുടെ പഴയ ഗുപ്തൻ ഒക്കെ നമുക്ക് തിരിച്ച് സിനിമയിൽ വരുന്നുണ്ട്. നമ്മുടെ ഹരികൃഷ്ണൻസിൽ ഉള്ളിരിക്കുന്ന ഹരികൃഷ്ണൻസിലെ ലാലേട്ടനാണെങ്കിലും മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുപ്തൻ ക്യാരക്ടർ ചെയ്ത രാജീവ് മേനോൻ, ഇവരെല്ലാം ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും പേട്രിയറ്റ്. അത് പറഞ്ഞു വരുമ്പോഴാണ് ശരിക്കും എനിക്കൊന്ന് വിഷുവിന്റെ അന്ന് രാവിലെ തൊട്ട് ലാലേട്ടൻ കാണിക്കുന്ന ഒരു വൈബുണ്ട്. നമുക്കറിയാലോ അല്ലെ, പല ന്യൂസ് ചാനലുകാരും ഈ ലാലേട്ടന്റെ ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് രാവിലത്തെ വിഷു ആശംസയ്ക്ക് വേണ്ടി വിളിച്ച സമയം തൊട്ടുള്ള ലാലേട്ടന്റെ പല വൈബ് കൊണ്ടും അന്ന് തൊട്ടേ സോഷ്യൽ മീഡിയ ഇങ്ങനെ നല്ല ലാലേട്ടൻ വൈബിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരമാണ് നമ്മുടെ പേട്രിയറ്റിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പല വീഡിയോ ഫോളോവറുകൾ. ഇപ്പൊ ലാലേട്ടൻ നാട്ടിലില്ല നമുക്കറിയാം, യു എസിലാണ് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഈ ഫോണിലൂടെയുള്ള പല പ്രൊമോഷൻസും പല വീഡിയോ കോളിലെ പല ഡയലോഗുകളും ഒക്കെ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തൊക്കെയായാലും നമ്മുടെ ഈ സിനിമകളും വരാനിരിക്കുന്ന രണ്ട് വലിയ സിനിമകളും പേട്രിയോട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ദൃശ്യം 3 ആണെങ്കിലും, ദൃശ്യം 3 ആൾക്കാർ ഒരുപാട് ക്യൂരിയസ് ആണ്. അപ്പൊ അതിനകത്ത് ആൾക്കാർക്ക് പല രീതിയിലുള്ള ചിന്തകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ജീത്തു ജോസഫിന്റെ കഴിഞ്ഞ ഒന്നോ രണ്ടോ സിനിമകൾ എടുക്കുമ്പോഴാണെങ്കിലും അത്ര വലിയൊരു സക്സസിലേക്ക് പോകുന്നില്ല. പക്ഷെ ദൃശ്യം അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. അപ്പൊ അതിൽ നിന്നൊരു ബെറ്റർ റിസൾട്ടിന് വേണ്ടിട്ട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജ് കുട്ടി ഇത്തവണ പിടിക്കപ്പെടുമോ, പല ഇന്റർവ്യൂസിലും ജീത്തു ജോസഫ് പറയുന്നുണ്ട് ഇതൊരു ഫാമിലി ഡ്രാമയാണ്, ഫാമിലി ഡ്രാമയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ആൾക്കാർക്ക് അല്ലെങ്കിൽ ദൃശ്യം കണ്ടു വന്നിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിനുള്ളിൽ ഉണ്ടാവും ഈ പറഞ്ഞ ദൃശ്യമാണ് ഇതിനകത്ത് എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇതിൽ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയോടെ ആയിരിക്കും ദൃശ്യം 3 കാണാനായിട്ട് ആളുകൾ പോകും. അപ്പൊ എന്തൊക്കെയായാലും വീണ്ടും മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു വിചാരിക്കാം. രണ്ട് സിനിമകളും ഒരുപോലെ നല്ല സക്സസിലേക്ക് എത്തട്ടെ. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നു യു ആർ ലിസണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാർ റേഡിയോ, ഇവിടെ ലൈഫ് അടിപൊളി. Allah Kajan.

സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ജനാലകളാണത്രേ അയാൾ നോക്കുന്നത്. അതിലൂടെ കയറി വരുന്ന കാറ്റ് വെറുപ്പിനോടൊപ്പം അയാളുടെ രഹസ്യങ്ങളും ഒപ്പുന്നുണ്ടത്രേ. അയാളുടെ പേര്

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു.

ഡാമിന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കടന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: കുളിരൽ.
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
3: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
2: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒടിടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരഡി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ്. April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
2: ഡിയർ റോസ്റ്റ് ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
0: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
2: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ.
3: അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫലോ തുടങ്ങി എല്ലാ വീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല, എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
0: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ. ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 Dean Street, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 647-274-6572.
4: വാട്ട് എ സ്പീഡ് അല്ലേ. എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 Plains Road വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒണ്ടാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: ഹേ, ഹായ് അഞ്ജു, എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
6: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
5: ആഹാ, ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
6: വാവ്, എവിടുന്ന്?
5: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
7: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 Shadlock Street, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക്.

0: Unit 101, Scarborough. Call 289-554-3368. Visit www.stjosephdentalclinic.com.
1: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവൂ.
2: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
1: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
3: I'm really sorry ആകട്ടെ.
1: We'll miss you so much ആകട്ടെ.
3: I love you അമ്മയാകട്ടെ.
1: I love myself.
2: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.
5: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
6: Excuse me. സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി? അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
7: ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്കു വേണം മനോഹരമായ പല്ലുകൾ.
8: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേയില്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല 1-2 ക്യാവിറ്റീസും.
7: ഇനി ചിരിക്കാൻ മടിക്കണ്ട. You can smile. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.
6: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ല് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടേൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും എസ് പി ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
0: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടകാരി എസ് പി ബ്രാൻഡ് 8 pounds 6.88, ചുവന്ന ഉള്ളി 8 pounds 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ എസ് പി ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881. നാട്ടിലെ ടി വി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം 2 TVയിൽ കാണാം. 2 days ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686.
2: Aha Classifieds.
0: Think Mitsubishi, think Oakville. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716.
4: Wherever you go, I'll be there.
5: Enda parnye?
4: Wherever you go, I am there.
0: Aha. Adhe, Aha Radio ini ningal evide poyalum oppam undagum. Aha Radio kudumbathil ninnum idha ningalkkai oru pudhiya sammanam. Aha Radio mobile app ini ningalde viral thumbil kelkkanum kaananum eerayundu. Aha FM, Aha AM, 24 hours Aha Digital Radio, videos, podcast, angane oru complete entertainment app. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
0: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റ് സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് OTT റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Zee5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരഡി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്.

0: ഗോൾഡൻ സോങ് ഓഫ് ദി ഇയർ ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBO04 എജാക്സ്.
2: ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്, 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ് കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
3: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
4: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ, ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
3: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്, ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
5: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
6: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോട് കൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
5: വാവ്, എവിടുന്ന്?
6: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
7: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ്.

0: section and 2550 Victoria Park Avenue, Unit 101, Scarborough. Call 289-554-3368. Visit www.stjosephdentalclinic.com.
1: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.
2: സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി, വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ, 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ നാല് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവീസ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of call center experience and experience in handling calls, emails, Microsoft Outlook and all that. So high school diploma ഇതില് പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെൻഡോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
3: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
1: ആ, അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായൊരു ബന്ധവും. വിളിക്കൂ 6472918502.
0: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 4162856655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
4: രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്തു പറ്റി എന്നോട് പറ.
3: അത് ഒരാള് പറഞ്ഞത് കേട്ട് വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
4: ബെസ്റ്റ് എന്താ, എന്ത് മണ്ടത്തര കാണിച്ചേ. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെയാ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
3: പറ്റിപ്പോയി.
4: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ഡിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 6475252539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
5: Wherever you go, I'll be there.
6: എന്താ പറഞ്ഞേ?
5: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഇന്ന് സ്വന്തം ആഹാ ആസ്വദിക്കാം. ഒരുപാട് വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: Good evening everyone, you are listening to Aha Radio and this is your favorite RJ, RJ Arya, right here with you. എല്ലാവർക്കും എന്ന സ്വന്തം ആഹയിലേക്ക് നല്ലൊരു വെൽക്കം ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. എല്ലാവർക്കും അറിയാം സ്പ്രിംഗ് ടൈം ആണ്, സംതിങ് റിയലി സ്പെഷ്യൽ അബൌട്ട് ദിസ് സീസൺ അല്ലേ. വിന്റർ കഴിഞ്ഞു, സ്ലോലി എവറിഥിങ് സ്റ്റാർട്സ് കമ്മിങ് ബാക്ക് ടു ലൈഫ്. ഫ്ലവേഴ്സ് ഒക്കെ ബ്ലൂം ചെയ്ത് ട്രീസ് ഒക്കെ ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. And somehow, നമ്മളൊരു ഫ്രഷ് സ്റ്റാർട്ട് ഫീൽ ചെയ്യില്ലേ. Let me ask you something. Have you ever felt like life in ഒരു phase ഉണ്ട് when nothing seems to move? നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്, പക്ഷെ റിസൾട്ട് ഒന്നും കാണുന്നില്ല. എല്ലാം ഒരുമാതിരി ഒരു സ്റ്റക്കായ ഒരു സ്ലോ ആയ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഓണസ്റ്റ്ലി അത് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും അല്ലേ. ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഒരു കുഞ്ഞു ബാംബു ട്രീ ഉണ്ടായിരുന്നു. ഒരു ഫാർമർ അതിനെ പ്ലാന്റ് ചെയ്തായിരുന്നു. ഡെയിലി വെള്ളം ഒഴിച്ചു, കെയർ ചെയ്തു. ആദ്യത്തെ വർഷം ഒന്നും ഉണ്ടായില്ല. സെക്കൻഡ് ഇയർ സ്റ്റിൽ നത്തിങ്. മൂന്നാമത്തെ വർഷമായി ആളുകളൊക്കെ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്തിനാ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഫാർമറിനെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഫാർമർ ഉണ്ടോ, വീട്ടില്ല. അഞ്ചാമത്തെ വർഷമായി. ദ ബാംബു ട്രീ സ്റ്റാർട്ടഡ് ഗ്രോയിങ്, നോട്ട് സ്ലോലി ബട്ട് ഓൾമോസ്റ്റ് ഒരു 80 feet. കുറച്ച് വീക്കിൽ തന്നെ അത് അത്യാവശ്യം നല്ലതായിട്ട് വളർന്ന് പന്തലിച്ചു. നൗ തിങ്ക് അബൌട്ട് ഇറ്റ്, ആ ബാംബു ഫ്യൂ വീക്സിൽ വളർന്നതാണോ അതോ ആ ഒരു 5 വർഷത്തിന്റെ ഇടയില് പതുക്കെ പതുക്കെ വളർന്നതാണോ? അണ്ടർഗ്രൗണ്ടിലെ ഗ്രോത്ത് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അത് വിസിബിൾ ആവാൻ കുറച്ച് സമയമെടുത്തു. സെയിം ലൈക്ക് ദാറ്റ് സംടൈംസ് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഒന്നും നടക്കുന്നില്ല, വൈ ഇസ് മൈ ലൈഫ് നോട്ട് മൂവിംഗ് ഫാസ്റ്റ് എനഫ്. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ സീൻസില് നമ്മൾ വളർന്നുകൊണ്ട് തന്നെയായിരിക്കും, മെന്റലിയും ഇമോഷണലിയും സൈലന്റ്ലി ഒക്കെ. സ്പ്രിംഗ് നമ്മളെ ഒരു സിമ്പിൾ ലെസൺ ആണ് പഠിപ്പിക്കുന്നത്. യു ഡോണ്ട് ബ്ലൂം ദ ഹോൾ ഇയർ, യു ഗ്രോ, യു റെസ്റ്റ്, യു ഹീൽ, ദെൻ വൺ ഡേ യു ബ്ലൂം. അതുകൊണ്ട് ഇഫ് യു ആർ ലിസ്ണിംഗ് റൈറ്റ് നൗ ആൻഡ് ഇഫ് യു ആർ ഫീലിംഗ് യു ആർ സ്റ്റക്ക് സംവേർ, ജസ്റ്റ് റിമെമ്പർ, ഇത് നിങ്ങളുടെ ഫെയിലിയർ അല്ല, ഇത് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു ഫേസ് ആണ്. സോ ടേക്ക് ഇറ്റ് സ്ലോ. നമ്മളെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഡോണ്ട് റഷ് യുവർ ടൈം ലൈൻ, ബിക്കോസ് വൺ ഡേ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബാംബു യു വിൽ റൈസ് സ്ട്രോങ് ആൻഡ് കോൺഫിഡന്റ് ആൻഡ് പീപ്പിൾ വിൽ സേ വാവ്, ഓവർ നൈറ്റ് ആയിട്ട് സക്സസ് ആയി. പക്ഷെ നമുക്കറിയായിരിക്കുമല്ലോ കാര്യം, അതൊരു ഓവർ നൈറ്റ് സക്സസ് ഒന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് ഇയേഴ്സ് ഓഫ് സൈലന്റ് ഗ്രോത്ത്. So tonight, ഒരു ചെറിയ റിമൈൻഡർ ആണ്, നോ സീസൺ ലാസ്റ്റ് ഫോർ എവർ. വിന്റർ കഴിഞ്ഞ് സ്പ്രിംഗ് വരും പോലെ യുവർ ടൈം വിൽ കം, നിങ്ങളുടെ സമയവും വരും. ട്രസ്റ്റ് പ്രോസസ്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് കീപ് ഗോയിങ്. അപ്പൊ നമുക്കൊരു നല്ല പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: Golden Song of the Hour, brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 Kingston Road, WBOO4 എജാക്സ്.

0: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റായി, ഈസിയായി. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ എൻആർഐസ് ഇൻ കാനഡ.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: Rolex! Groceries and vegetables, fish and meat. SP Importers are all so fresh. Best rate, where are you going to get a lifetime settlement?
3: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടാരി എസ് പി ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ എസ് പി ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
4: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് അക്ബർ ട്രാവൽസ് ഡോട്ട് സി എ.
0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: എന്ന് സ്വന്തം ആഹാ ആസ്വദിക്കാം. ഒരുപാട് വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
6: ഹലോ മൈ ലവ്ലി പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ആഹാ റേഡിയോ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന സ്വന്തം ആഹാ വിത്ത് ആർജെ ആര്യ. എല്ലാവരും നല്ലൊരു റിലാക്സ്ഡ് ഈവനിങ്ങിലൊക്കെ ആയിരിക്കും എന്നറിയാം. ചില ആൾക്കാർ ചിലപ്പോ ഇൻസ്റ്റിൽ സ്ക്രോളിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് എന്നെ പോലെ നല്ലൊരു പ്രൊഡക്റ്റീവ് ആണ് എന്ന് പറഞ്ഞ് പ്രറ്റൻഡ് ചെയ്യുന്നവരും ആയിരിക്കാം. എന്തൊക്കെ ആയാലും എനിക്ക് ഇങ്ങനെ കടന്നു വന്നൊരു റാൻഡം തോട്ട് ആയിരുന്നു. നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് പിന്നിൽ പോകുന്ന ആൾക്കാരായിരിക്കും അല്ലെ. സഡൻലി ആണ് നമ്മുടെ ഒക്കെ ഇടയിൽ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഹിറ്റായിട്ട് വന്നത്. ആൽമണ്ട്സ്, കാഷ്യൂസ്, ഡേറ്റ്സ്, റേസിൻസ്. നമ്മളൊരു ബോക്സ് വാങ്ങും, എന്നിട്ട് നമ്മൾ പറയും ഫ്രം ടുമോറോ ഐ വിൽ ഈറ്റ് ഹെൽത്തി എന്ന്. പക്ഷെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ടുമോറോ ബിക്കംസ് ടുഡേ നൈറ്റ് ആൻഡ് വൺ ഹാൻഡ് ഫുൾ ബിക്കംസ് ഒരു ഫുൾ ഡബ്ബ. നാളെ കഴിക്കാൻ വാങ്ങുന്ന ഒരു പിടി സാധനം നമ്മൾ ഇന്ന് നെറ്റ്ഫ്ലിക്സോ യൂട്യൂബോ ഒക്കെ കണ്ട് ഫുൾ ഡബ്ബയും ഖാലിയാക്കും. ലെറ്റ്സ് ബി ഓണസ്റ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ആർ

ഗുഡ് തിങ്സ്. അധികമായാൽ അമൃതം വിഷമാണല്ലോ. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഓപ്പൺ ദാറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ്, ജസ്റ്റ് പോസ്, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് സേ, ഒരു ഹാൻഡ്ഫുൾ, ഒരു പിടി, അത് മതി നമുക്ക്. ലെറ്റ് സീ ഇഫ് വി കൻ ആക്ച്വലി ഡു ഇറ്റ്. Stay healthy, stay happy, and most importantly, stay balanced. This is your RJ Arya. Namukku nalla oru paattu kettittu thirichu varam. Kettukondirikkunnathu Aha Radio. Idu nenjinullil thaalam.

തത്തരികിട തത്തരികിട തക്കിട്ടത്തരികിട തിന്തിന്നത്തോ തത്തരികിട തത്തരികിട തക്കിട്ടത്ത

0: ആരാണോ
1: അത് വന്നു പറഞ്ഞവരാരാണോ
2: എത്തിയതാരാണോ
3: അത് വന്നു പറഞ്ഞു.

0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.
1: ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധ

0: എന്ന് സ്വന്തം ആഹാ ആസ്വദിക്കാം ഒരുപാട് വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഗുഡ് ഈവനിംഗ് കാനഡ, ഇത് നിങ്ങളുടെ സ്വന്തം ആർജെ ആര്യ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തം ആഹാ വിത്ത് ആർജെ ആര്യ. സോ അടിപൊളി ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ട് എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഹെഡ്ലൈൻ കണ്ടു, ഏലിയൻ ഡോട്ട് GOV, ഏലിയൻ ഗവൺമെന്റ്. ഫസ്റ്റ് റിയാക്ഷൻ എനിക്ക് വന്നത് അയ്യോ ഏലിയൻസ് വന്നോ അതോ UFO ലാൻഡ് ചെയ്തോ എന്നൊക്കെയാണ്. പക്ഷെ വെയിറ്റ്, ട്വിസ്റ്റ് ഉണ്ട്. ഗവൺമെന്റ് ലാംഗ്വേജിൽ ഏലിയൻ എന്നത് നമ്മൾ വിചാരിക്കുന്ന സ്പേസ് ഏലിയൻസ് അല്ല, അതിന്റെ മീനിങ് നോൺ സിറ്റിസൺ ഓർ ഫോറിൻ നാഷണൽ എന്നാണ്. സോ ബേസിക്കലി നമ്മളൊക്കെ തന്നെ. കാനഡയിൽ ഫസ്റ്റ് വന്നപ്പോൾ ടെക്നിക്കലി നമ്മളും ഏലിയൻസ് ആയിരുന്നു. സൗണ്ട്സ് ഫണ്ണി റൈറ്റ്? ബട്ട് ദാറ്റ്സ് ഹൗ ഒഫീഷ്യൽ സിസ്റ്റം ഡിഫൈൻ ഇറ്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നു കാണും നിങ്ങൾക്ക് എല്ലാവർക്കും, വൈ ക്രിയേറ്റ് എ വെബ്സൈറ്റ് ലൈക്ക് ഏലിയൻ ഡോട്ട് GOV? സിമ്പിൾ, ഗവൺമെന്റ് സിസ്റ്റംസ് മോഡർണൈസ് ചെയ്യുമ്പോൾ ഇമിഗ്രേഷനും റിലേറ്റഡ് ഇൻഫർമേഷനും രജിസ്ട്രേഷനും എല്ലാം ഈസി ആക്സസ് ആക്കാൻ വേണ്ടിയാണ്. ബട്ട് നമ്മുടെ ഇമാജിനേഷൻ സ്ട്രെയിറ്റ് മാർസിലേക്ക് പോകും. എനിക്കും അത് തന്നെയാണ് ഫസ്റ്റ് തോട്ട്. ആക്ച്വലി മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും അറിയാത്തത് കേട്ടാൽ നമ്മളൊരു കഥ ഉണ്ടാക്കും, ഇമാജിനേഷൻ ഉണ്ടാക്കും, അതൊക്കെ കൂടെ മിക്സാക്കി ചളകള സീനാകും. ഒരു വേർഡ് മാത്രമായിരിക്കും കേട്ടിട്ടുണ്ടാവുന്നത്, ഏലിയൻ. അതിൽ നിന്ന് ഒരു സൈഫൈ ഫുൾ സിനിമ വരെ ഞാൻ റെഡിയാക്കിയായിരുന്നു. സോ ഇന്നത്തെ ഒരു ചെറിയ റിമൈൻഡർ ആണ്, നോട്ട് എവറിതിങ് ദാറ്റ് സൗണ്ട്സ് മിസ്റ്റീരിയസ് ഇസ് ആക്ച്വലി മിസ്റ്റീരിയസ്. സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ്. And maybe the real alien feeling is just about being in a new place, starting something fresh, figuring life out. Honestly, a lot of us have already experienced that, right? ഇതാണ് ഇന്ന് എനിക്ക് തോന്നിയ ഒരു ചെറിയ തോട്ട്. എന്തായാലും always stay curious but stay grounded. This is RJ Arya, കേട്ടുകൊണ്ടിരിക്കുന്നത് ആ റേഡിയോ. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ക്ലാസിഫൈഡ്. ജീവൻ സലൂൺ ആൻഡ് സ്പാ, ഹെയർ കട്ട്, ഷേവിംഗ്, ബിയർഡ് ട്രിം ആൻഡ് ലൈനപ്പ്, ഹെയർ കളർ, കിഡ്സ് ഹെയർ കട്ട്, ഷേവ് ബേബി ഹെയർ, ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ, 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ്, യൂണിറ്റ് 11, മിസിസാഗ. കോൾ 416-668-1467. ആഹാ ക്ലാസിഫൈഡ്.
2: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
3: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
2: ആഹാ,
3: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോട് കൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
2: വാവ്, എവിടുന്ന്?
3: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
4: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA-യിൽ രണ്ട് ലൊക്കേഷനുകളിൽ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: ഇന്ന് സ്വന്തം ആഹാ ആസ്വദിക്കാം. ഒരുപാട് വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: വെൽക്കം ബാക്ക് ടു ആഹാ റേഡിയോ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന സ്വന്തം ആഹാ വിത്ത് ആജെ ആര്യ. നിങ്ങൾ വോയേജർ 1-നെ പറ്റി കേട്ടിട്ടുണ്ടോ? 1977 ലോഞ്ച് ചെയ്ത ഒരു ചെറിയ സ്പേസ് ക്രാഫ്റ്റ് ആണ് വോയേജർ 1. അത് ഓൾമോസ്റ്റ് 50 വർഷം പഴക്കം. ആ സമയത്ത് ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോൺസ് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, പക്ഷെ മനുഷ്യന്റെ ക്യൂരിയോസിറ്റി ഓൾറെഡി സ്പേസ് വരെ എത്തിയിരുന്നു. ഇത് ജസ്റ്റ് ഒരു സാറ്റലൈറ്റ് അല്ല കേട്ടോ, ഇറ്റ്സ് എ ഫാർതെസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് ഒബ്ജക്ട് എവർ. ഇറ്റ് ഹാസ് ട്രാവൽഡ് മോർ ദാൻ 24 ബില്യൺ കിലോമീറ്റേഴ്സ്. ആൻഡ് യെസ്, ഇറ്റ് ഹാസ് ക്രോസ്ഡ് ഇൻടു ഇന്റർസ്റ്റെല്ലാർ സ്പേസ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റം വിട്ട് പുറത്തേക്ക്. ലൈറ്റർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബട്ട് ഇമാജിൻ ദിസ്, Voyager 1 has traveled roughly 1 light-day distance. അതായത് ലൈറ്റ് ഇറ്റ്സെൽഫ് ടേക്സ് 1 full day ടു കവർ ദാറ്റ് ഡിസ്റ്റൻസ്. സിഗ്നൽ അയച്ചാൽ റിപ്ലൈ വരാൻ ഓൾമോസ്റ്റ് 22 മണിക്കൂർ വൺ വേ. പക്ഷെ ഇപ്പോൾ സ്ലോലി വോയേജർ 1 ഇസ് ഫേഡിംഗ്. ഇറ്റ് റൺസ് ഓൺ റേഡിയോ സ്റ്റോപ്പ് പവർ സിസ്റ്റം, ഒരു കൈൻഡ് ഓഫ് ന്യൂക്ലിയർ ബാറ്ററി. ആ പവറൊക്കെ സ്ലോലി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് നാസ അതുകൊണ്ട് തന്നെ ലിറ്ററലി ടേണിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് 1 by 1 ടു കീപ് ഇറ്റ് അലൈവ്. പക്ഷെ അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്താണെന്നറിയോ? Inside Voyager, there is something called Voyager Golden Record. ഒരു ഗോൾഡൻ റെക്കോർഡ്. അതില് എർത്തിന്റെ സൗണ്ട്സും മ്യൂസിക്കും ഗ്രീറ്റിംഗ്സും ഇവൻ കുഞ്ഞു വാവയുടെ കരച്ചിലും ഹ്യൂമാനിറ്റിയുടെ ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. ബേസിക്കലി അവർ പറയുന്നത്, ഹായ്, ദിസ് ഇസ് എർത്ത്, ദിസ് ഇസ് ഹു വി ആർ. തിങ്ക് അബൌട്ട് ഇറ്റ്, ഒരു ചെറിയ മെഷീൻ 1977 ലോഞ്ച് ചെയ്തതാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് പോയി സൈലന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു. നോ GPS, നോ അപ്ഡേറ്റ്സ്, ജസ്റ്റ് ഡ്രിഫ്റ്റിംഗ് ഇൻ ടു ദി അൺനോൺ. സംടൈംസ് നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ. ലൈഫിൽ വി സ്റ്റാർട്ട് സംവെയർ സ്മോൾ, ദെൻ സ്ലോലി വി ഗോ ഫർദർ ദാൻ വി ഇമാജിൻ. സം പാർട്ട് ഓഫ് അസ് ഫേഡ് അവേ, സം ഡ്രീംസ് സ്വിച്ച് ഓഫ്, ബട്ട് സ്റ്റിൽ വി കീപ് ഗോയിങ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ലോസ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ റിമെമ്പർ ദിസ് തിങ് There's a tiny spacecraft billions of kilometers away, still carrying a message from Earth and still moving forward. Curiosity ആണല്ലെ വോയേജറിനെ അവിടം വരെ എത്തിച്ചത്. അതേ ക്യൂരിയോസിറ്റി നമുക്കും ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മളും എവിടെയെങ്കിലും ബ്യൂട്ടിഫുൾ ഒക്കെ എത്തും. കേട്ടുകൊണ്ടിരിക്കുന്നത് ആഹാ റേഡിയോ. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കൂടെ ഉള്ളത് RJ ആര്യ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷെ?
1: അവനോട് ചോദിക്ക്.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന്
2: പോവാം റാം.

0: എന്ന് സ്വന്തം ആഹാ ആസ്വദിക്കാം ഒരുപാട് വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: വെൽക്കം ബാക്ക് ടു ആഹാ റേഡിയോ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തം ആഹാ വിത്ത് ആർ ജെ ആര്യ. നമ്മള് സ്പേസിലൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടന്നിട്ട് ഇനി തിരിച്ചൊന്ന് നാട്ടിലോട്ട് വന്നാലോ? സംതിങ് മച്ച് ക്ലോസർ ടു ഹാർട്ട്. ഹാവ് യു ഹേർഡ് അബൌട്ട് വൻതാര? വൻതാര ക്രിയേറ്റഡ് ബൈ ആനന്ദ് അംബാനി, റിലയൻസ് ഇൻഡസ്ട്രീസ് എക്കോസിസ്റ്റം. ഒരു പ്രോജക്ട് മാത്രമല്ല കേട്ടോ ഇത്, എ സേഫ് വേൾഡ് ബിൽഡ് ഫോർ ആനിമൽസ്. ഇമാജിൻ ദിസ്, ആനിമൽസ് ദാറ്റ് വർ ഇൻജേർഡ്, അബ്യൂസ്ഡ്, അബാൻഡൻഡ് ഫ്രം അക്രോസ് ഇന്ത്യ, ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാവരെയും ബ്രോട്ട് ഇൻ ടു വൺ പ്ലേസ്, നോട്ട് എ സൂ, നോട്ട് ഫോർ എന്റർടൈൻമെന്റ്, ബട്ട് ഫോർ കെയർ, ഹീലിംഗ് ആൻഡ് ഡിഗ്നിറ്റി. എന്താണ് വൻതാരേനെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്? നൂറുകണക്കിനല്ല, തൗസൻഡ് ഓഫ് ആനിമൽസ് ആണ് അവിടെ ഉള്ളത്. എലിഫന്റ്സ് ഗെറ്റിംഗ് ഹൈഡ്രോതെറാപ്പി, ബിഗ് കാറ്റ്സ് ബീങ് റീഹാബിലിറ്റേറ്റഡ്, എക്സോട്ടിക് ബേർഡ്സ്, റെപ്റ്റൈൽസ്, റെസ്ക്യൂഡ് സ്പീഷീസ്, വെറ്റിനറി ഹോസ്പിറ്റൽസ് വിത്ത് അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. ഒരു ഫുൾ ഓൺ എക്കോസിസ്റ്റം ഓഫ് കമ്പാഷൻ തന്നെയാണ് വൻതാരയിൽ ഉള്ളത്. യൂഷ്വലി നമ്മൾ അംബാനി കുടുംബവും അംബാനി ഫാമിലിനെ പറ്റി കേൾക്കുമ്പോൾ വി തിങ്ക് ബിസിനസ്, മണി, ലക്ഷറി. ബട്ട് ദിസ് വൻതാര ഫീൽസ് ഡിഫറെന്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിൽഡിംഗ് സംതിങ് ഫോർ ദ പീപ്പിൾ. മിണ്ടാപ്രാണികൾക്ക് വേണ്ടി, സംസാരിക്കാൻ കഴിവില്ലാത്ത ആ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി സംതിങ് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്, ഹ്യൂമൻസ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഫോർ മെനി ആനിമൽസ്. നമ്മൾ വന്നിട്ട് അവരുടെ കാട് നശിപ്പിക്കുന്നു, ഡീഫോറസ്റ്റേഷൻ, ക്യാപ്റ്റിവിറ്റി, ഇഞ്ചുറീസ്, ഹാബിറ്റാറ്റ് ലോസ്. ബട്ട് സംവെയർ എ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻസ് ഓൾസോ ഡിസൈഡഡ് ലെറ്റ്സ് ഫിക്സ് ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റിയാണ് ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ കമ്പാഷൻ ക്രിയേറ്റ്സ് സംതിങ് ഈവൻ മോർ പവർഫുൾ. പ്രോജക്ട്സ് ലൈക് വൻതാര മേക്ക് യു വണ്ടർ, വാട്ട് ഇഫ് സക്സസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹൗ മച്ച് വി ബിൽഡ്, ബട്ട് ഓൾസോ അബൌട്ട് ഹൗ മച്ച് വി ഹീൽ. സംടൈംസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ദ വേൾഡ് ആർ നോട്ട് ലവ്ഡ്, നോട്ട് ട്രെൻഡിങ്, ബട്ട് ക്വയറ്റ്ലി ദേ ആർ ചേഞ്ചിങ് ലൈവ്സ്. ചിലപ്പോ അത് ചിലവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, ചിലവർക്ക് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ കുറച്ച് കൂടുതൽ കൈൻഡ് ആവുന്നതായിരിക്കാം. അതായിരിക്കാം നമ്മുടെ വേർഷൻ ഓഫ് വൻതാര. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സമയം അങ്ങ് കടന്നു പോയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകാൻ സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് തന്നെ ആവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് ആഹാ റേഡിയോ, കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കൂടെ ഉണ്ടായിരുന്നത് ആർജെ ആര്യയാണ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.